ഹക്കുത്തും നഗ്വനിസമിസ്വലനം അസ്താത്ത മുഹാരേരെ എരാഗം ഹംപകരുങ്കം തുങ്കിക്കെ ഹിമൊത്തുപുനൊ കുംപാഞ്ഞെ ഉക്കാങ്കുറെ ഓവ കൊയിംന സിക്കിക്കോ അനൊക്കെ ഹെസുവ ഹലിയനി ഹെലിയെ ഹാംപുറുക്കോം ano parpero sms ya se aye ose ko mayenzere kuna kuroka za kuturoka ose badrihuke no se kwa kuroka asi kwa tameke povili za wali dogoro simpengese kwa kuroka za kuroka asi kuli huyu na kuli huyu kuna kuroka bagani nako kuna kuroka zina kuroka aye kuimpandwira hompa karunga ano murokwa ogo aku vurako to pakom no kumpandura ano nombudi odonye ma foru kututumina ko parpe hero sms noktara si aye kumabangom singki oko za kurokanye mvura makaru watu kwa kasupi mvura guane kera kumwene wakwetunye womono nzira mokvura katupa mwenye stundanya paka tuligao nukire nkera manda dogro maneina wali asinki na foru kuhoro kako mwononzira detu.